ഇങ്ങനെ ഞാൻ ആകിമേകിറ്റ ഈ തെച്ചാകി ഈ തെച്ച കോയ ആയൻ കോകപുരത്തേനുള്ളി മുയങ്കു സ്റ്റാറ്റസ് 74 ആഷ നമ്പർ 7 കാ കല്യാണത്തിന് നമ്പർ 7 കാകെ മങ് നമ്പർ 7 കിമി നമ്പർ 4 റഞ്ഞാ ഗോയിത്ത 50 മെജാകോനിൻ തൈകൈശകരി ബോ ആയ ഗോയിത്ത 50 തോ കേകർ സോ അമെ ജെബിക്കെ പൈശേ ഡഗേശ ജോതകൈ സ്റ്റാറ്റസ് 74 ആഷ നമ്പർ ഗാബെ കസ്റ്റോ ഇൻ്റെ ന്യൂ മുയ്തുകുള ലൈമി Tabasali ingia sokoni status 74 ash labatago doget number 4 sai labatu araga utu yagan 3000 agere vik ro magoita nam simo shon conference ki ko sai tika sonenyu unless going to tanyur bara nda muji moment de koroga atambwa na kere miji tana gamwa ko no tago ko tim tage kongoi missing man shadi asada sana ngwitu lo lemi na kutambwa cheriote kongoi missing chorore ingolimba konoita asante clinton ingolimba chep kebet sanda sana rafiki jita na beki nambari shake oye maana ina watanyo na mu 0725 ago beki 116 ni mekutambua kime tongolimba kono inka agerini jita na beki nambari shake 094 ago beki 301 kongoi missing kilbat engolimba tendweta sante kongoi missing so ngota siki anamsi moshe kuwake well and good nguma siki at least ni mewatambua haya to madega yata genge status 74 ash namba ngapi kwa suninyo namba 4 eh ingin ile kalau jenuh lagi sesabi ngung lagi ni tu mi aku serius gitu. Ku aku serius tu marah maja. Upadan ni nape sah apa ile msur. Status 74 ash. Kimbi amo tu. Status 74 ash nampak gak begitu ni number 4. Kira tegar isya kau gile jinni ke tagial no nyoko sirta ke lega amo kaya ni anyun kira teni kau kong kimi kai kerja kau riet ni mimi tet itu fikir suku tenda shal life buat ile ay buat iyal kau riet kau mici tane len dah lepas kelit kitiyo kau gaya kujian ya kau mini len dah lebi kibi kitiyan ni ter samutik apa cito kau Kau negara leh jin walak sesabi ngung status 74 ash number 4 nataftu atua wili. Ame jaya wal sabi nua direct sai status 74 ash number 4. Nau changa muke bonus ngi agero ko pendi mago ita mua bi ka bonus amu agero ko changa bisa. Ame aja ngan ekitu direct bi ko ayeng jeki ko ajun 50,000 ningyo. Orang cita netai. Cita negure Elkana. Asa desa na so otomatik the next person is a lady. Haya, status 74 ash number 4. Ladies in the house, kina mama, changamukeni.